0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സമകാലീന ലോകം നേരിടുന്ന വെല്ലുവിളികളുടെ മുന്നിൽ സുവിശേഷ കേന്ദ്രീകൃതമായി അജപാലന ശുശ്രൂഷ തുടരാനും എളിമയോടെയുള്ള പ്രവർത്തനത്തിന്റെ ശൈലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ 82-ാമത് പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 28 വ്യാഴാഴ്ച കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരും എളിമയിൽ തങ്ങളുടെ വിശ്വാസം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമായ യുവജനങ്ങളും വയോധികരും പാവപ്പെട്ടവരും രോഗികളും നമുക്കു ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചു. സഭയുടെ സാമ്പത്തിക ഘടനാശേഷികളിലല്ല തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള ഉറപ്പിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആശ്രയിച്ച് മുന്നോട്ടു പോകാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ആധുനിക സമൂഹത്തിൽ ജീവിതത്തിൽ യഥാർത്ഥ ആനന്ദമേകുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ സന്ദേശം യുവജനങ്ങളുൾപ്പെടെ എല്ലാവരിലേക്കും പരത്താൻ ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലെ സുവിശേഷവത്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 28 വ്യാഴാഴ്ച രാവിലെ വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച മധ്യേയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധപിതാവ് മുന്നോട്ടുവച്ചത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ലോകത്തെമ്പാടും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മതപരമായ നിസ്സംഗതയുടെ ചിന്ത വളർത്തിയിട്ടുണ്ടെന്ന് അനുസ്മരിച്ച പാപ്പ എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന നിമിഷങ്ങളിൽ സഹായമായെത്തേണ്ട സുവിശേഷ സന്ദേശവും മതചിന്തയും സാങ്കേതികതയുടേതെന്നു കരുതപ്പെടുന്ന ഇക്കാലത്തും മുന്നോട്ടുവയ്ക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു. പിയത്രൽചീനയിലെ വിശുദ്ധ പാദ്രെ പിയോ സ്ഥാപിച്ച കാസ സുള്ളിയേവോ ദെല്ല സൊഫറൻസ എന്ന ആശുപത്രി പ്രസ്ഥാനത്തിന്റെ നവീകരണത്തിനും നിയന്ത്രണത്തിനും വേണ്ടി പുതിയ കമ്മീഷൻ സ്ഥാപിച്ച് ലിയോ 14-ാമൻ പാപ്പ. തെക്കുകിഴക്കൻ ഇറ്റലിയിലെ സാൻ ജോവാനി റൊത്തോന്തോയിലുള്ള ഈ ആശുപത്രിയെ നയിക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതും വത്തിക്കാനിലെ ധനകാര്യ വിഭാഗം സെക്രട്ടേറിയറ്റിന്റെ അധ്യക്ഷൻ മാക്സിമോ കബയേറോ ലേദോ നയിക്കുന്ന ഈ കമ്മീഷനായിരിക്കും. ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി, നടത്തിപ്പ്, ധനവിനിയോഗം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തെ മെച്ചപ്പെടുത്താനുപകരിക്കുന്ന ഹ്രസ്വ ദീർഘകാല പദ്ധതികൾക്കുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരിക്കും കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിൻ സർക്കാർ പ്രസിഡന്റും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ പേദ്രോ സാഞ്ചസ് പേരേസ് കാസ്തെഹോണിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു. മെയ് 27 ബുധനാഴ്ച രാവിലെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പരിശുദ്ധപിതാവ് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച സമ്മേളനത്തിന് മുൻപാണ് ഈ സ്വകാര്യ കൂടിക്കാഴ്ച നടന്നത്. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിൽ പരിശുദ്ധപിതാവ് സ്പെയിനിലേക്കു നടത്താനിരിക്കുന്ന അപ്പസ്തോലിക യാത്രയ്ക്കു പുറമെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക സഭയും സർക്കാരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം എന്നിവ മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം, ലോകത്ത് നിലനിൽക്കുന്ന വിവിധ സംഘർഷങ്ങളും അവയുടെ പരിണിതഫലങ്ങളും, കുടിയേറ്റം, അന്താരാഷ്ട്ര നിയമത്തിന്റെ പാലനം, സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി 2022 മുതൽ 3400-ലധികം കുട്ടികൾ ഇരകളായിട്ടുണ്ടെന്നും 2600,000 കുട്ടികളാണ് കുടിയിറങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. കുട്ടികളുൾപ്പെടെയുള്ള സാധാരണ ജനത്തിന്റെ ആവശ്യങ്ങൾ മാനിക്കപ്പെടണമെന്നും അവർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്നും മെയ് 28 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന കക്ഷികളോട് യുണിസെഫ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ഊർജോൽപാദന ജലവിതരണ കേന്ദ്രങ്ങളും പലയിടങ്ങളിലും തകർക്കപ്പെട്ടുവെന്ന് അപലപിച്ച സംഘടന 1780 സ്കൂളുകൾ ഭാഗികമായോ പൂർണമായോ തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ദിലേക്സീത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 108 മുതൽ 115 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധനമായ ദിലെക്സിത്തയിൽ നിന്നുള്ള ഈ ഭാഗങ്ങൾ ആധുനിക സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചും ദരിദ്രരോടുള്ള സഭയുടെ മനോഭാവത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. സഭയുടെ ചരിത്രപരമായ പാരമ്പര്യത്തെയും സുവിശേഷാധിഷ്ഠിതമായ ദൗത്യത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ വിശകലനമാണ് പാപ്പ ആധുനിക സമൂഹത്തിൽ നമ്മുടെ മനസാക്ഷിക്ക് മുൻപിൽ വയ്ക്കുന്നത്. റോമൻ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയും ബാർബേറിയൻ വംശജരുടെ ആക്രമണത്താൽ ക്ലേശിക്കുകയും ചെയ്തിരുന്ന അങ്ങേയറ്റം ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രിഗോറിയോസ് പാപ്പ തന്റെ വിശ്വാസികൾക്ക് നൽകിയ താക്കീതോടെയാണ് പ്രബോധനത്തിന്റെ ഈ ഖണ്ഡികകൾ ആരംഭിക്കുന്നത്. ദരിദ്രനായ ലാസറിനെ നാം അന്വേഷിച്ചു പോകേണ്ടതില്ലെന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവിലും അവൻ നമ്മെ കാത്തുനിൽക്കുന്നുണ്ടെന്നും വിശുദ്ധൻ ഓർമ്മിപ്പിച്ചു. ദരിദ്രർ നമ്മുടെ മുൻപിൽ തങ്ങളുടെ ആവശ്യങ്ങളുമായി വരുന്നത് ഒരു ശല്യമായല്ല, മറിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് നാം കാണേണ്ടത്. ഒരു കാലത്ത് നമുക്കുവേണ്ടി ദൈവസമക്ഷം മധ്യസ്ഥത വഹിക്കുവാൻ കഴിയുന്നവരാണ് അവരെന്ന തിരിച്ചറിവ് നാം വളർത്തിയെടുക്കണം. ദരിദ്രർ തങ്ങളുടെ ദാരിദ്ര്യത്തിന് തങ്ങൾ തന്നെ ഉത്തരവാദികളാണെന്ന പൊതുസമൂഹത്തിന്റെ മുൻവിധികളെ ഗ്രിഗോറിയോസ് പാപ്പ ശക്തമായി വെല്ലുവിളിച്ചു. ദരിദ്രർ ചെയ്യുന്ന ചെറിയ തെറ്റുകളെപ്പോലും അവരുടെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ടെന്നും അതിനാൽ അവരെ പുച്ഛത്തോടെ കാണരുതെന്നും അദ്ദേഹം പഠിപ്പിച്ചു. സുഖലോലുപത മനുഷ്യനെ അന്ധനാക്കുന്നുവെന്നും മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ തനിക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുമെന്ന അഹങ്കാരം ഇത് സൃഷ്ടിക്കുന്നുവെന്നും പാപ്പായുടെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ലിയോ പതിനാലാമൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ദരിദ്രർ നമ്മുടെ അഹങ്കാരത്തെയും ഗർവിനെയും ശമിപ്പിക്കുന്ന നിശബ്ദരായ ഗുരുക്കന്മാരായി മാറുന്നുവെന്ന വിപ്ലവാത്മകമായ ഒരു പാഠമാണ് പാപ്പ നൽകുന്നത്. സാമ്പത്തികമായി കഴിവുള്ളവർ ദരിദ്രരെ സഹായിക്കുന്നുവെന്നത് സത്യമാണെങ്കിലും അതിന്റെ മറ്റൊരു വശം കൂടി ക്രൈസ്തവ പാരമ്പര്യം അടിവരയിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദരിദ്രരാണ് നമ്മെ സുവിശേഷവൽക്കരിക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. അവരുടെ നിശബ്ദമായ അവസ്ഥയിലൂടെ അവർ നമ്മുടെ തന്നെ ബലഹീനതകളെ നമുക്ക് മുൻപിൽ തുറന്നുകാട്ടുന്നു. ഉദാഹരണത്തിന്, ശാരീരികമായി തളർന്ന ഒരു വയോധികൻ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ നശ്വരതയെയും ബലഹീനതയെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്പത്തിന്റെയോ ബാഹ്യമായ പ്രകടനങ്ങളുടെയും മറവിൽ നാം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ തന്നെ തകർച്ചകളെയാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ നാം ഉപയോഗിക്കുന്ന അഹങ്കാരവും ആക്രമണോത്സുകതയും എത്രമാത്രം നിരർത്ഥകമാണെന്ന് ദരിദ്രരുടെ സാന്നിധ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സുരക്ഷിതമെന്ന് നാം കരുതുന്ന നമ്മുടെ ജീവിതം എത്രമാത്രം ദുർബലമാണെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ധനവാനായ മനുഷ്യൻ നരകത്തിലെത്തിയത് അവൻ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചതുകൊണ്ടല്ല, മറിച്ച് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുകയും കഷ്ടപ്പെടുന്ന സഹോദരനോട് കരുണ കാണിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണെന്ന് വിശുദ്ധ ഗ്രിഗോറിയോസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദാനമായി ലഭിച്ച സമ്പത്തിൽ ദൈവഭയം സൂക്ഷിക്കാതെയും അനുകമ്പ കാണിക്കാതെയും ജീവിക്കുന്നതാണ് യഥാർത്ഥ പാപം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരോടുള്ള മനോഭാവം എന്നത് വിശ്വാസത്തിന്റെ അന്തസ്സത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതും പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിച്ചതുപോലെ ദരിദ്രരോടുള്ള സഭയുടെ പ്രത്യേക മമത എന്നത് സഭയുടെ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതികൾക്കിടയിലും ദാരിദ്ര്യം വലിയ രൂപം പ്രാപിക്കുന്ന ഈ ലോകത്ത് ദരിദ്രരിലേക്ക് തിരിയുക എന്നത് സഭയുടെ ദൗത്യമാണ്. ദരിദ്രർ എന്നത് ഒരു സാമൂഹിക വിഭാഗമല്ല, മറിച്ച് അവർ ക്രിസ്തുവിന്റെ തന്നെ ശരീരമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന സത്യം വെറും സിദ്ധാന്തമായി പറയുന്നതിൽ കാര്യമില്ല, മറിച്ച് പട്ടിണിയും ദാഹവും രോഗവും അനുഭവിക്കുന്നവരിലും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരിലും ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു ദരിദ്ര സഭയായി മാറുക എന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിലേക്കുള്ള യാത്രയാണ്. അവിടുത്തെ ദാരിദ്ര്യത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ക്രിസ്തുവിന്റെ മാംസമായ ദരിദ്രരെ നാം സ്പർശിക്കണം. ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ലെങ്കിലും വിശ്വാസത്തിന്റെ പൂർണതയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഭയുടെ ഹൃദയം സ്വാഭാവികമായും ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ചേർന്നു നിൽക്കേണ്ടതാണ്. സമൂഹം തള്ളിക്കളയുന്നവരോട് സഭ ഐക്യപ്പെടുന്നു. സഭയുടെ കേന്ദ്രസ്ഥാനത്ത് തന്നെ ദരിദ്രർക്ക് സ്ഥാനമുണ്ട്. ദരിദ്രനായി മാറുകയും ദരിദ്രരോട് എപ്പോഴും ചേർന്നു നിൽക്കുകയും ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് സമൂഹത്തിലെ ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരുടെ സമഗ്രമായ വികസനത്തിനായി പ്രവർത്തിക്കുവാൻ
നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദരിദ്രരുടെ നിലവിളി കേൾക്കുക എന്നത് ഏതാനും ചിലർക്ക് മാത്രമായി നീക്കിവെച്ചിട്ടുള്ള ദൗത്യമല്ല, മറിച്ച് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ദൈവീക കൃപയാൽ രൂപപ്പെടേണ്ട ഒരു അനിവാര്യതയാണ്. എന്നാൽ ചില ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും പൊതുനന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ദരിദ്രരുടെ സംരക്ഷണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കാണാമെന്നും പാപ്പ പറയുന്നു. മതം എന്നത് ഒരു സ്വകാര്യ യാഥാർത്ഥ്യമല്ലെന്നും, മറിച്ച് വിശ്വാസികൾക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങളിലും സഹോദരങ്ങളുടെ പ്രയാസങ്ങളിലും വലിയ പങ്കുണ്ടെന്ന് നാം തിരിച്ചറിയണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്ന ഏതൊരു ക്രൈസ്തവ സമൂഹവും ദരിദ്രരുടെ അന്തസ്സിനും അവരുടെ ഉൾപ്പെടുത്തലിനും വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ സമൂഹം തകർച്ചയുടെ വക്കിലാണെന്ന് പ്രബോധനം മുന്നറിയിപ്പ് നൽകുന്നു. സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നതുകൊണ്ടോ സർക്കാരുകളെ വിമർശിക്കുന്നതുകൊണ്ടോ മാത്രം ഒരു സഭ ജീവസുറ്റതാകില്ല. ദരിദ്രരെ അവഗണിക്കുന്ന സമൂഹങ്ങൾ ആത്മീയ ലൗകികതയിൽ മുങ്ങിപ്പോകും. ഫലശൂന്യമായ മതപരമായ ചടങ്ങുകളും അർത്ഥശൂന്യമായ പ്രസംഗങ്ങളും ഒത്തുചേരലുകളും കൊണ്ട് ഈ ശൂന്യത മറച്ചുപിടിക്കുവാൻ അവർ ശ്രമിച്ചേക്കാം. എന്നാൽ ദരിദ്രർക്ക് വേണ്ടിയുള്ള പ്രായോഗികമായ പ്രവർത്തനങ്ങളുടെ അഭാവം സഭയുടെ അന്തസത്തയെ തന്നെ ഇല്ലാതാക്കുന്നുവെന്ന് ശക്തമായി പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടവും ഭൗതികമായ സഹായങ്ങളും മാത്രം പോരാ. ദരിദ്രർ നേരിടുന്ന ഏറ്റവും വലിയ വിവേചനം അവർക്ക് ആത്മീയമായ പരിഗണന ലഭിക്കുന്നില്ല എന്നതും കൂടിയാണ്. ദരിദ്രരില്ലാത്ത ഒരു സുരക്ഷിത വലയത്തിൽ ജീവിക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൗത്യം പ്രാർത്ഥിക്കുന്നതും ശരിയായ ഉപദേശങ്ങൾ നൽകുന്നതുമാണെന്നും സാമൂഹികമായ കാര്യങ്ങൾ സർക്കാരുകൾ നോക്കിക്കൊള്ളുമെന്നും വാദിക്കുന്നവർ സുവിശേഷത്തിന്റെ യഥാർത്ഥ അന്തസ്സത്തയെ മറക്കുന്നു. കമ്പോളത്തിന്റെ സ്വാതന്ത്ര്യം ദാരിദ്ര്യത്തിന് തനിയെ പരിഹാരം കാണുമെന്ന് ചിന്തിക്കുന്നതും പ്രഭുക്കന്മാർക്കും അധികാരമുള്ളവർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇടയത്വ ശുശ്രൂഷകൾ സ്വീകരിക്കുന്നതും വലിയ തെറ്റാണ്. സമ്പന്നരെയും ശക്തരെയും പരിഗണിച്ചാൽ അതിലൂടെ കാര്യക്ഷമമായ പരിഹാരങ്ങൾ കണ്ടെത്താമെന്ന വാദം ലൗകികമായ ചിന്താഗതിയിൽ നിന്നും ഉദിക്കുന്നതാണ്. ഇത് ഉപരിപ്ലവമായ മാനദണ്ഡങ്ങൾ വെച്ച് യാഥാർത്ഥ്യത്തെ കാണുന്ന രീതിയാണ്. അമാനുഷികമായ ദൈവിക പ്രകാശത്തിന്റെ അഭാവമാണ് ഇത്തരം ചിന്താഗതികളിൽ തെളിയുന്നത്. സ്വന്തം സൗകര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഈ ശൈലി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ ഈ പ്രബോധനം വിരൽ ചൂണ്ടുന്നത് സഭയുടെ അടിസ്ഥാന പ്രേഷിത ദൗത്യത്തിലേക്കാണ്. ദരിദ്രർ വെറും സഹായം സ്വീകരിക്കുന്നവരല്ല, മറിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്നവരും നമുക്ക് വഴികാട്ടുന്നവരുമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ അവിടുത്തെ മാംസമായ ദരിദ്രരെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്. ആത്മീയതയും സാമൂഹിക പ്രതിബദ്ധതയും വേർപിരിക്കുവാനാവാത്തതാണെന്നും ദരിദ്രരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാത്ത വിശ്വാസം നിർജീവമാണെന്നും പാപ്പ തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു. ലൗകികമായ സുരക്ഷയിൽ നിന്നും പുറത്തുകടന്ന് ദരിദ്രരുടെ വേദനകളിൽ പങ്കുചേരുമ്പോൾ മാത്രമാണ് സഭ അതിന്റെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തുന്നത്. അഹങ്കാരവും മുൻവിധികളും വെടിഞ്ഞ് ദരിദ്രരെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ പ്രബോധനം ഓരോ വിശ്വാസിയെയും ആഹ്വാനം ചെയ്യുന്നു. ദരിദ്രരുടെ നിലവിളി കേൾക്കാത്ത ഒരു സഭയ്ക്ക് ക്രിസ്തുവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയില്ല എന്ന വലിയ സത്യമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം മഞ്ജരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സമകാലീന ലോകം നേരിടുന്ന വെല്ലുവിളികളുടെ മുന്നിൽ സുവിശേഷ കേന്ദ്രീകൃതമായി അജപാലന ശുശ്രൂഷ തുടരാനും എളിമയോടെയുള്ള പ്രവർത്തനത്തിന്റെ ശൈലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും ആഹ്വാനവുമായി ലിയോ 14 പാപ്പ ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ 82 പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 28 വ്യാഴാഴ്ച കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരും എളിമയിൽ തങ്ങളുടെ വിശ്വാസം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമായ യുവജനങ്ങളും വയോധികരും പാവപ്പെട്ടവരും രോഗികളും നമുക്കു ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചു. സഭയുടെ സാമ്പത്തിക ഘടനാശേഷികളിലല്ല തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള ഉറപ്പിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആശ്രയിച്ച് മുന്നോട്ടു പോകാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ആധുനിക സമൂഹത്തിൽ ജീവിതത്തിൽ യഥാർത്ഥ ആനന്ദമേകുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ സന്ദേശം യുവജനങ്ങളുൾപ്പെടെ എല്ലാവരിലേക്കും പരത്താൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലെ സുവിശേഷവത്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 28 വ്യാഴാഴ്ച രാവിലെ വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച മധ്യേയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധപിതാവ് മുന്നോട്ടുവച്ചത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ലോകത്തെമ്പാടും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മതപരമായ നിസ്സംഗതയുടെ ചിന്ത വളർത്തിയിട്ടുണ്ടെന്ന് അനുസ്മരിച്ച പാപ്പ എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന നിമിഷങ്ങളിൽ സഹായമായെത്തേണ്ട സുവിശേഷ സന്ദേശവും മതചിന്തയും സാങ്കേതികതയുടേതെന്നു കരുതപ്പെടുന്ന ഇക്കാലത്തും മുന്നോട്ടുവയ്ക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു. പിയത്രൽചീനയിലെ വിശുദ്ധ പാദ്രെ പിയോ സ്ഥാപിച്ച കാസ സുള്ളിയേവോ ദെല്ല സൊഫറൻസ എന്ന ആശുപത്രി പ്രസ്ഥാനത്തിന്റെ നവീകരണത്തിനും നിയന്ത്രണത്തിനും വേണ്ടി പുതിയ കമ്മീഷൻ സ്ഥാപിച്ച് ലിയോ 14 പാപ്പ. തെക്കുകിഴക്കൻ ഇറ്റലിയിലെ സാൻ ജുവാനി റൊത്തോന്തോയിലുള്ള ഈ ആശുപത്രിയെ നയിക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതും വത്തിക്കാനിലെ ധനകാര്യ വിഭാഗം സെക്രട്ടേറിയറ്റിന്റെ അധ്യക്ഷൻ മാക്സിമോ കബയേറോ ലേദോ നയിക്കുന്ന ഈ കമ്മീഷനായിരിക്കും. ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി, നടത്തിപ്പ്, ധനവിനിയോഗം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തെ മെച്ചപ്പെടുത്താനുപകരിക്കുന്ന ഹ്രസ്വ ദീർഘകാല പദ്ധതികൾക്കുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരിക്കും കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പ സ്പെയിൻ സർക്കാർ പ്രസിഡന്റും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ പേദ്രോ സാഞ്ചസ് പേരേസ് കാസ്തെഹോണിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു. മെയ് 27 ബുധനാഴ്ച രാവിലെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പരിശുദ്ധപിതാവ് അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന് മുൻപാണ് ഈ സ്വകാര്യ കൂടിക്കാഴ്ച നടന്നത്. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിൽ പരിശുദ്ധപിതാവ് സ്പെയിനിലേക്കു നടത്താനിരിക്കുന്ന അപ്പസ്തോലിക യാത്രയ്ക്കു പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക സഭയും സർക്കാരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം എന്നിവ മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം, ലോകത്ത് നിലനിൽക്കുന്ന വിവിധ സംഘർഷങ്ങളും അവയുടെ പരിണിതഫലങ്ങളും, കുടിയേറ്റം, അന്താരാഷ്ട്ര നിയമത്തിന്റെ പാലനം, സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി 2022 മുതൽ 3400 ലധികം കുട്ടികൾ ഇരകളായിട്ടുണ്ടെന്നും 2600,000 കുട്ടികളാണ് കുടിയിറങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. കുട്ടികളുൾപ്പെടെയുള്ള സാധാരണ ജനത്തിന്റെ ആവശ്യങ്ങൾ മാനിക്കപ്പെടണമെന്നും അവർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്നും മെയ് 28 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന കക്ഷികളോട് യൂണിസെഫ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് സ്കൂളുകളും ആരോഗ്യകേന്ദ്രങ്ങളും ഊർജോൽപാദന ജലവിതരണ കേന്ദ്രങ്ങളും പലയിടങ്ങളിലും തകർക്കപ്പെട്ടുവെന്ന് അപലപിച്ച സംഘടന 1780 സ്കൂളുകൾ ഭാഗികമായോ പൂർണമായോ തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലമൻ പാപ്പയുടെ ദിലേക്സീത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലെ 108 മുതൽ 115 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധനമായ ദിലെക്സിത്തയിൽ നിന്നുള്ള ഈ ഭാഗങ്ങൾ ആധുനിക സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചും ദരിദ്രരോടുള്ള സഭയുടെ മനോഭാവത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. സഭയുടെ ചരിത്രപരമായ പാരമ്പര്യത്തെയും സുവിശേഷാധിഷ്ഠിതമായ ദൗത്യത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ വിശകലനമാണ് പാപ്പ ആധുനിക സമൂഹത്തിൽ നമ്മുടെ മനസാക്ഷിക്ക് മുൻപിൽ വയ്ക്കുന്നത്. റോമൻ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയും ബാർബേറിയൻ വംശജരുടെ ആക്രമണത്താൽ ക്ലേശിക്കുകയും ചെയ്തിരുന്ന അങ്ങേയറ്റം ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രിഗോറിയോസ് പാപ്പ തന്റെ വിശ്വാസികൾക്ക് നൽകിയ താക്കീതോടെയാണ് പ്രബോധനത്തിന്റെ ഈ ഖണ്ഡികകൾ ആരംഭിക്കുന്നത്. ദരിദ്രനായ ലാസറിനെ നാം അന്വേഷിച്ചു പോകേണ്ടതില്ലെന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവിലും അവൻ നമ്മെ കാത്തുനിൽക്കുന്നുണ്ടെന്നും വിശുദ്ധൻ ഓർമ്മിപ്പിച്ചു. ദരിദ്രർ നമ്മുടെ മുൻപിൽ തങ്ങളുടെ ആവശ്യങ്ങളുമായി വരുന്നത് ഒരു ശല്യമായല്ല, മറിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് നാം കാണേണ്ടത്. ഒരു കാലത്ത് നമുക്കുവേണ്ടി ദൈവസമക്ഷം മധ്യസ്ഥത വഹിക്കുവാൻ കഴിയുന്നവരാണ് അവരെന്ന തിരിച്ചറിവ് നാം വളർത്തിയെടുക്കണം. ദരിദ്രർ തങ്ങളുടെ ദാരിദ്ര്യത്തിന് തങ്ങൾ തന്നെ ഉത്തരവാദികളാണെന്ന പൊതുസമൂഹത്തിന്റെ മുൻവിധികളെ ഗ്രിഗോറിയോസ് പാപ്പ ശക്തമായി വെല്ലുവിളിച്ചു. ദരിദ്രർ ചെയ്യുന്ന ചെറിയ തെറ്റുകളെപ്പോലും അവരുടെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ടെന്നും അതിനാൽ അവരെ പുച്ഛത്തോടെ കാണരുതെന്നും അദ്ദേഹം പഠിപ്പിച്ചു. സുഖലോലുപത മനുഷ്യനെ അന്ധനാക്കുന്നുവെന്നും മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ തനിക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുമെന്ന അഹങ്കാരം ഇത് സൃഷ്ടിക്കുന്നുവെന്നും പാപ്പായുടെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ലിയോ പതിനാലാമൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ദരിദ്രർ നമ്മുടെ അഹങ്കാരത്തെയും ഗർവിനെയും ശമിപ്പിക്കുന്ന നിശബ്ദരായ ഗുരുക്കന്മാരായി മാറുന്നുവെന്ന വിപ്ലവാത്മകമായ ഒരു പാഠമാണ് പാപ്പ നൽകുന്നത്. സാമ്പത്തികമായി കഴിവുള്ളവർ ദരിദ്രരെ സഹായിക്കുന്നുവെന്നത് സത്യമാണെങ്കിലും അതിന്റെ മറ്റൊരു വശം കൂടി ക്രൈസ്തവ പാരമ്പര്യം അടിവരയിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദരിദ്രരാണ് നമ്മെ സുവിശേഷവൽക്കരിക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. അവരുടെ നിശബ്ദമായ അവസ്ഥയിലൂടെ അവർ നമ്മുടെ തന്നെ ബലഹീനതകളെ നമുക്ക് മുൻപിൽ തുറന്നുകാട്ടുന്നു. ഉദാഹരണത്തിന്, ശാരീരികമായി തളർന്ന ഒരു വയോധികൻ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ നശ്വരതയെയും ബലഹീനതയെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്പത്തിന്റെയോ ബാഹ്യമായ പ്രകടനങ്ങളുടെയും മറവിൽ നാം ഒളിപ്പിച്ചുവെച്ചിരിക്കുന്ന നമ്മുടെ തന്നെ തകർച്ചകളെയാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ നാം ഉപയോഗിക്കുന്ന അഹങ്കാരവും ആക്രമണോത്സുകതയും എത്രമാത്രം നിരർത്ഥകമാണെന്ന് ദരിദ്രരുടെ സാന്നിധ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സുരക്ഷിതമെന്ന് നാം കരുതുന്ന നമ്മുടെ ജീവിതം എത്രമാത്രം ദുർബലമാണെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ധനവാനായ മനുഷ്യൻ നരകത്തിലെത്തിയത് അവൻ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചതുകൊണ്ടല്ല, മറിച്ച് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുകയും കഷ്ടപ്പെടുന്ന സഹോദരനോട് കരുണ കാണിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണെന്ന് വിശുദ്ധ ഗ്രിഗോറിയോസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദാനമായി ലഭിച്ച സമ്പത്തിൽ ദൈവഭയം സൂക്ഷിക്കാതെയും അനുകമ്പ കാണിക്കാതെയും ജീവിക്കുന്നതാണ് യഥാർത്ഥ പാപം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരോടുള്ള മനോഭാവം എന്നത് വിശ്വാസത്തിന്റെ അന്തസ്സത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതും പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിച്ചതുപോലെ ദരിദ്രരോടുള്ള സഭയുടെ പ്രത്യേക മമത എന്നത് സഭയുടെ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതികൾക്കിടയിലും ദാരിദ്ര്യം വലിയ രൂപം പ്രാപിക്കുന്ന ഈ ലോകത്ത് ദരിദ്രരിലേക്ക് തിരിയുക എന്നത് സഭയുടെ ദൗത്യമാണ്. ദരിദ്രർ എന്നത് ഒരു സാമൂഹിക വിഭാഗമല്ല, മറിച്ച് അവർ ക്രിസ്തുവിന്റെ തന്നെ ശരീരമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന സത്യം വെറും സിദ്ധാന്തമായി പറയുന്നതിൽ കാര്യമില്ല, മറിച്ച് പട്ടിണിയും ദാഹവും രോഗവും അനുഭവിക്കുന്നവരിലും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരിലും ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു ദരിദ്ര സഭയായി മാറുക എന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിലേക്കുള്ള യാത്രയാണ്. അവിടുത്തെ ദാരിദ്ര്യത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ക്രിസ്തുവിന്റെ മാംസമായ ദരിദ്രരെ നാം സ്പർശിക്കണം. ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ലെങ്കിലും വിശ്വാസത്തിന്റെ പൂർണതയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഭയുടെ ഹൃദയം സ്വാഭാവികമായും ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ചേർന്നു നിൽക്കേണ്ടതാണ്. സമൂഹം തള്ളിക്കളയുന്നവരോട് സഭ ഐക്യപ്പെടുന്നു. സഭയുടെ കേന്ദ്രസ്ഥാനത്ത് തന്നെ ദരിദ്രർക്ക് സ്ഥാനമുണ്ട്. ദരിദ്രനായി മാറുകയും ദരിദ്രരോട് എപ്പോഴും ചേർന്നു നിൽക്കുകയും ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് സമൂഹത്തിലെ ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരുടെ സമഗ്രമായ വികസനത്തിനായി പ്രവർത്തിക്കുവാൻ
നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദരിദ്രരുടെ നിലവിളി കേൾക്കുക എന്നത് ഏതാനും ചിലർക്കു മാത്രമായി നീക്കിവെച്ചിട്ടുള്ള ദൗത്യമല്ല, മറിച്ച് ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ദൈവീക കൃപയാൽ രൂപപ്പെടേണ്ട ഒരു അനിവാര്യതയാണ്. എന്നാൽ ചില ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും പൊതുനന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ദരിദ്രരുടെ സംരക്ഷണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കാണാമെന്നും പാപ്പ പറയുന്നു. മതം എന്നത് ഒരു സ്വകാര്യ യാഥാർത്ഥ്യമല്ലെന്നും മറിച്ച് വിശ്വാസികൾക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങളിലും സഹോദരങ്ങളുടെ പ്രയാസങ്ങളിലും വലിയ പങ്കുണ്ടെന്ന് നാം തിരിച്ചറിയണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്ന ഏതൊരു ക്രൈസ്തവ സമൂഹവും ദരിദ്രരുടെ അന്തസ്സിനും അവരുടെ ഉൾപ്പെടുത്തലിനും വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ സമൂഹം തകർച്ചയുടെ വക്കിലാണെന്ന് പ്രബോധനം മുന്നറിയിപ്പ് നൽകുന്നു. സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നതുകൊണ്ടോ സർക്കാരുകളെ വിമർശിക്കുന്നതുകൊണ്ടോ മാത്രം ഒരു സഭ ജീവസുറ്റതാകില്ല. ദരിദ്രരെ അവഗണിക്കുന്ന സമൂഹങ്ങൾ ആത്മീയ ലൗകികതയിൽ മുങ്ങിപ്പോകും. ഫലശൂന്യമായ മതപരമായ ചടങ്ങുകളും അർത്ഥശൂന്യമായ പ്രസംഗങ്ങളും ഒത്തുചേരലുകളും കൊണ്ട് ഈ ശൂന്യത മറച്ചുപിടിക്കുവാൻ അവർ ശ്രമിച്ചേക്കാം. എന്നാൽ ദരിദ്രർക്കു വേണ്ടിയുള്ള പ്രായോഗികമായ പ്രവർത്തനങ്ങളുടെ അഭാവം സഭയുടെ അന്തസത്തയെ തന്നെ ഇല്ലാതാക്കുന്നുവെന്ന് ശക്തമായി പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടവും ഭൗതികമായ സഹായങ്ങളും മാത്രം പോരാ. ദരിദ്രർ നേരിടുന്ന ഏറ്റവും വലിയ വിവേചനം അവർക്കാത്മീയമായ പരിഗണന ലഭിക്കുന്നില്ല എന്നതും കൂടിയാണ്. ദരിദ്രരില്ലാത്ത ഒരു സുരക്ഷിത വലയത്തിൽ ജീവിക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൗത്യം പ്രാർത്ഥിക്കുന്നതും ശരിയായ ഉപദേശങ്ങൾ നൽകുന്നതുമാണെന്നും സാമൂഹികമായ കാര്യങ്ങൾ സർക്കാരുകൾ നോക്കിക്കൊള്ളുമെന്നും വാദിക്കുന്നവർ സുവിശേഷത്തിന്റെ യഥാർത്ഥ അന്തസ്സത്തയെ മറക്കുന്നു. കമ്പോളത്തിന്റെ സ്വാതന്ത്ര്യം ദാരിദ്ര്യത്തിന് തനിയെ പരിഹാരം കാണുമെന്ന് ചിന്തിക്കുന്നതും പ്രഭുക്കന്മാർക്കും അധികാരമുള്ളവർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇടയത്വ ശുശ്രൂഷകൾ സ്വീകരിക്കുന്നതും വലിയ തെറ്റാണ്. സമ്പന്നരെയും ശക്തരെയും പരിഗണിച്ചാൽ അതിലൂടെ കാര്യക്ഷമമായ പരിഹാരങ്ങൾ കണ്ടെത്താമെന്ന വാദം ലൗകികമായ ചിന്താഗതിയിൽ നിന്നും ഉദിക്കുന്നതാണ്. ഇത് ഉപരിപ്ലവമായ മാനദണ്ഡങ്ങൾ വെച്ച് യാഥാർത്ഥ്യത്തെ കാണുന്ന രീതിയാണ്. അമാനുഷികമായ ദൈവിക പ്രകാശത്തിന്റെ അഭാവമാണ് ഇത്തരം ചിന്താഗതികളിൽ തെളിയുന്നത്. സ്വന്തം സൗകര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഈ ശൈലി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. അതിനാൽ ഈ പ്രബോധനം വിരൽ ചൂണ്ടുന്നത് സഭയുടെ അടിസ്ഥാന പ്രേഷിത ദൗത്യത്തിലേക്കാണ്. ദരിദ്രർ വെറും സഹായം സ്വീകരിക്കുന്നവരല്ല, മറിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്നവരും നമുക്ക് വഴികാട്ടുന്നവരുമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ അവിടുത്തെ മാംസമായ ദരിദ്രരെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ്. ആത്മീയതയും സാമൂഹിക പ്രതിബദ്ധതയും വേർപിരിക്കുവാനാവാത്തതാണെന്നും ദരിദ്രരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാത്ത വിശ്വാസം നിർജീവമാണെന്നും പാപ്പ തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു. ലൗകികമായ സുരക്ഷയിൽ നിന്നും പുറത്തുകടന്ന് ദരിദ്രരുടെ വേദനകളിൽ പങ്കുചേരുമ്പോൾ മാത്രമാണ് സഭ അതിന്റെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തുന്നത്. അഹങ്കാരവും മുൻവിധികളും വെടിഞ്ഞ് ദരിദ്രരെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ പ്രബോധനം ഓരോ വിശ്വാസിയെയും ആഹ്വാനം ചെയ്യുന്നു. ദരിദ്രരുടെ നിലവിളി കേൾക്കാത്ത ഒരു സഭയ്ക്ക് ക്രിസ്തുവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയില്ല എന്ന വലിയ സത്യമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം മഞ്ചരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകസമാധാനത്തിനായി പരിശുദ്ധാമ്മയുടെ സഹായമപേക്ഷിച്ച് ലിയോ 14-ാമൻ പാപ്പ ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും അവസാനിക്കുവാനും സമാധാനത്തിന്റെ പാതയിൽ മാനവികത മുന്നോട്ടു പോകാനും വേണ്ടി 30 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇന്ത്യയിൽ വൈകിട്ട് 10:30 വത്തിക്കാൻ ഗാർഡനിലുള്ള ലൂർദുമാതാവിന്റെ ഗ്രോട്ടോയിൽ പാപ്പ ജപമാല പ്രാർത്ഥന നയിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധാമ്മയുടെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ചാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ഈ പ്രത്യേക പ്രാർത്ഥനായജ്ഞം നടക്കുന്നത്. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഒരുക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിൽ ചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോടും വത്തിക്കാൻ ആഹ്വാനം ചെയ്തു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംപ്രേഷണം വത്തിക്കാൻ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും ലഭ്യമായിരിക്കും. ലിയോ 14-ാമൻ പാപ്പ വടക്കൻ ഇറ്റലിയിലുള്ള സ്വതന്ത്ര രാജ്യമായ സാൻ മരീനോ സന്ദർശിക്കും. ഇറ്റലിയിലെ റിമിനിയിൽ 22 ഓഗസ്റ്റിന് നടക്കുന്ന 47-ാമത് ജനതകൾക്കിടയിലെ സൌഹാർദ്ദത്തിനു വേണ്ടിയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന അവസരത്തിലായിരിക്കും മാർപ്പാപ്പ സാൻ മരീനോ സന്ദർശിക്കുക. രാജ്യത്തിന്റെ മുൻരാഷ്ട്രത്തലവന്മാരായ മത്തയോ റോസി, ലൊറെൻസോ ബൂഗ്ലി എന്നിവർ നൽകിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പാപ്പ ഈ സന്ദർശനം നടത്തുക. 28 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് പീറ്റർ രാജിച്ചാണ് പാപ്പായുടെ യാത്രാവിവരങ്ങൾ ലഭ്യമാക്കിയത്. ശനിയാഴ്ച രാവിലെ സാൻ മരീനോയിലെത്തുന്ന പാപ്പ ഉച്ചയോടെ റിമിനി നഗരത്തിലേക്ക് യാത്ര തിരിക്കുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. കൽദായ സഭയുടേതുൾപ്പെടെയുള്ള സഭാപാരമ്പര്യങ്ങളോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് അജപാലന ശുശ്രൂഷ നടത്താൻ കൽദായ സഭയുടെ പുതിയ അധ്യക്ഷൻ പാത്രിയാർക്കീസ് പോളിസ് 3-ാമൻ നോനായെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ഗുജറോത്തി. സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം ബുദ്ധിമുട്ടുകളനുഭവിക്കുന്ന മധ്യപൂർവദേശത്തും വിദേശരാജ്യങ്ങളിലുമായി വ്യാപിച്ചുകിടക്കുന്ന കൽദായ സഭയുടെ അധ്യക്ഷനായി റോമിൽ വെച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കവെയാണ് പൌരസ്ത്യസഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ക്ലൗദിയോ ഗുജറോത്തി ഇത്തരമൊരു ആഹ്വാനം നടത്തിയത്. ഇറാഖിലെ ബാഗ്ദാദിൽ വിശുദ്ധ യൗസേപിതാവിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ 29 വെള്ളിയാഴ്ച രാവിലെ 9:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ. കൽദായ സഭയുടെ സുവിശേഷ പ്രഘോഷണ നിയോഗം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ സഹായവും സഹകരണവും കർദിനാൾ ഗുജറോത്തി വാഗ്ദാനം ചെയ്തു. കൽദായ സഭയിലേതുൾപ്പെടെയുള്ള വിശ്വാസികൾ വിശുദ്ധിയുടെ ഒരു മാതൃകയാണ് പുതിയ പാത്രിയാർക്കീസിൽ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. അമേരിക്കയും ഇറാനും തമ്മിലും റഷ്യയും ഉക്രൈനും തമ്മിലുമുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ലെബനനുനേരെ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമായി വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭ ആരോപിച്ചു. കഴിഞ്ഞ 2 മാർച്ച് മുതൽ നാളിതുവരെ 3,324 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 10,000 കഴിഞ്ഞുവെന്നും സംഘടന അറിയിച്ചു. 15 ഇരുകക്ഷികളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ടിന് തെക്കുഭാഗത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ ആക്രമണം തുടരുകയാണെന്ന് UN റിപ്പോർട്ട് ചെയ്തു. ഏബോള രോഗബാധ ഭീഷണിയിൽ കഴിയുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര സഹായമെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 29 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് രാജ്യത്ത് ഈ സഹായമെത്തിയതിനെക്കുറിച്ച് സംഘടന വ്യക്തമാക്കിയത്. 26 ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം കോംഗോയിൽ മാത്രം 17 പേർ ഏബോള ബാധിച്ച് മരണമടഞ്ഞതായും 121 പേർക്ക് രോഗം ബാധിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് യുണിസെഫ് തങ്ങളുടെ പത്രക്കുറിപ്പിൽ എഴുതി. അതേസമയം 1077 പേർക്ക് ഈ രോഗം ബാധിച്ചതായി സംശയിക്കപ്പെടുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. കോംഗോയിൽ ഏബോള പടരുന്നത് തടയാനായി തങ്ങൾ പരിശ്രമിച്ചു വരികയാണെന്നും എന്നാൽ ഇപ്പോഴും സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്നും രാജ്യത്തേക്കുള്ള യൂണിസെഫ് പ്രതിനിധി ജോൺ അക്ബോർ പ്രസ്താവിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാന മാലിക

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം ആലാപനം. മരിയ കോലാടി

പ്രീമ റെജി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം രൂപാരേവതി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. ലോകസമാധാനത്തിനായി പരിശുദ്ധാമ്മയുടെ സഹായമപേക്ഷിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും അവസാനിക്കുവാനും സമാധാനത്തിന്റെ പാതയിൽ മാനവികത മുന്നോട്ടു പോകാനും വേണ്ടി 30 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇന്ത്യയിൽ വൈകിട്ട് 10:30 വത്തിക്കാൻ ഗാർഡനിലുള്ള ലൂർദുമാതാവിന്റെ ഗ്രോട്ടോയിൽ പാപ്പ ജപമാല പ്രാർത്ഥന നയിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധാമ്മയുടെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ചാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ഈ പ്രത്യേക പ്രാർത്ഥനായജ്ഞം നടക്കുന്നത്. സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഒരുക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിൽ ചേരാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളോടും വത്തിക്കാൻ ആഹ്വാനം ചെയ്തു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംപ്രേഷണം വത്തിക്കാൻ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും ലഭ്യമായിരിക്കും. ലിയോ 14-ാമൻ പാപ്പ വടക്കൻ ഇറ്റലിയിലുള്ള സ്വതന്ത്ര രാജ്യമായ സാൻ മരീനോ സന്ദർശിക്കും. ഇറ്റലിയിലെ റിമിനിയിൽ 22 ഓഗസ്റ്റിന് നടക്കുന്ന 47-ാമത് ജനതകൾക്കിടയിലെ സൌഹാർദ്ദത്തിനു വേണ്ടിയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന അവസരത്തിലായിരിക്കും മാർപ്പാപ്പ സാൻ മരീനോ സന്ദർശിക്കുക. രാജ്യത്തിന്റെ മുൻരാഷ്ട്രത്തലവന്മാരായ മത്തയോ റോസി, ലൊറെൻസോ ബൂഗ്ലി എന്നിവർ നൽകിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് പാപ്പ ഈ സന്ദർശനം നടത്തുക. 28 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് പീറ്റർ രാജിച്ചാണ് പാപ്പായുടെ യാത്രാവിവരങ്ങൾ ലഭ്യമാക്കിയത്. ശനിയാഴ്ച രാവിലെ സാൻ മരീനോയിലെത്തുന്ന പാപ്പ ഉച്ചയോടെ റിമിനി നഗരത്തിലേക്ക് യാത്ര തിരിക്കുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. കൽദായ സഭയുടേതുൾപ്പെടെയുള്ള സഭാപാരമ്പര്യങ്ങളോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് അജപാലന ശുശ്രൂഷ നടത്താൻ കൽദായ സഭയുടെ പുതിയ അധ്യക്ഷൻ പാത്രിയാർക്കീസ് പോളിസ് 3-ാമൻ നോനായെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ഗുജറോത്തി. സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം ബുദ്ധിമുട്ടുകളനുഭവിക്കുന്ന മധ്യപൂർവദേശത്തും വിദേശ രാജ്യങ്ങളിലുമായി വ്യാപിച്ചുകിടക്കുന്ന കൽദായ സഭയുടെ അധ്യക്ഷനായി റോമിൽ വച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കവെയാണ് പൌരസ്ത്യസഭകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ക്ലൌദിയോ ഗുജറോത്തി ഇത്തരമൊരു ആഹ്വാനം നടത്തിയത്. ഇറാഖിലെ ബാഗ്ദാദിൽ വിശുദ്ധ യോസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ 29 വെള്ളിയാഴ്ച രാവിലെ 9:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ. കൽദായ സഭയുടെ സുവിശേഷ പ്രഘോഷണ നിയോഗം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ സഹായവും സഹകരണവും കർദിനാൾ ഗുജറോത്തി വാഗ്ദാനം ചെയ്തു. കൽദായ സഭയിലേതുൾപ്പെടെയുള്ള വിശ്വാസികൾ വിശുദ്ധിയുടെ ഒരു മാതൃകയാണ് പുതിയ പാത്രിയാർക്കീസിൽ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. അമേരിക്കയും ഇറാനും തമ്മിലും റഷ്യയും ഉക്രൈനും തമ്മിലുമുള്ള സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ലെബനനുനേരെ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമായി വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭ ആരോപിച്ചു. കഴിഞ്ഞ 2 മാർച്ച് മുതൽ നാളിതുവരെ 3,324 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 10,000 കഴിഞ്ഞുവെന്നും സംഘടന അറിയിച്ചു. 15 ഇരുകക്ഷികളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ലെബനനിലെ ബെയ്റൂട്ടിന് തെക്കുഭാഗത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ ആക്രമണം തുടരുകയാണെന്ന് UN റിപ്പോർട്ട് ചെയ്തു. ഏബോള രോഗബാധ ഭീഷണിയിൽ കഴിയുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര സഹായമെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 29 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് രാജ്യത്ത് ഈ സഹായമെത്തിയതിനെക്കുറിച്ച് സംഘടന വ്യക്തമാക്കിയത്. 26 ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം കോംഗോയിൽ മാത്രം 17 പേർ ഏബോള ബാധിച്ച് മരണമടഞ്ഞതായും 121 പേർക്ക് രോഗം ബാധിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് യുണിസെഫ് തങ്ങളുടെ പത്രക്കുറിപ്പിൽ എഴുതി. അതേസമയം 1077 പേർക്ക് ഈ രോഗം ബാധിച്ചതായി സംശയിക്കപ്പെടുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. കോംഗോയിൽ ഏബോള പടരുന്നത് തടയാനായി തങ്ങൾ പരിശ്രമിച്ചു വരികയാണെന്നും എന്നാൽ ഇപ്പോഴും സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്നും രാജ്യത്തേക്കുള്ള യൂണിസെഫ് പ്രതിനിധി ജോൺ അക്ബോർ പ്രസ്താവിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാന മാലിക

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം ആലാപനം. മരിയ കോലാടി.

പ്രീമ റെജി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം രൂപാരേവതി.